0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വിവേചന ബുദ്ധിയെ അധികരിച്ച് ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ച ചിന്തകളെ ആധാരമാക്കിയ പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ മനുഷ്യാന്തസ് കേന്ദ്രീകരിച്ചുള്ളതാകണം സമഗ്ര വികസനമെന്നും ഇതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നും പരിശുദ്ധ സിംഹാസനം. ജൂലൈ 13 ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ നടന്ന സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ ഉന്നതതല സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇത്തരമൊരു ആഹ്വാനം പരിശുദ്ധ സിംഹാസനം മുന്നോട്ടുവച്ചത്. 2030 സമഗ്ര വികസനം നേടിയെടുക്കാൻ വേണ്ടി അടിയന്തരവും പരിവർത്തനാത്മകവുമായ നടപടികൾ ത്വരിതപ്പെടുത്തുക എന്ന പേരിൽ നടന്ന സമ്മേളനത്തിൽ സമഗ്ര വികസനം ഉറപ്പാക്കാൻ വേണ്ട ഇച്ഛാശക്തിയുടെ പ്രാധാന്യവും പരിശുദ്ധ സിംഹാസനം ഓർമ്മിപ്പിച്ചു. വളർന്നുവരുന്ന സാങ്കേതികവിദ്യകൾ കൂടുതൽ സങ്കീർണമാകുന്ന ഇടത്തല്ല, അവ പുതുനന്മയുടെയും മനുഷ്യരുടെയും സേവനത്തിനുപകരിക്കുന്നിടത്താണ് പുരോഗതി നേടാനാവുകയെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക സംഘം പ്രസ്താവിച്ചു. എയ്ഡ്സ് ബാധിതർക്ക് തുല്യനിലയിൽ ചികിത്സ ഉറപ്പാക്കണമെന്നും HIV ബാധ കുറയ്ക്കുന്നതിനു വേണ്ട നടപടികൾ വേണമെന്നും ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷണ കേന്ദ്രം. ന്യൂയോർക്കിൽ നടന്ന 2026 ഐക്യരാഷ്ട്രസഭയുടെ HIV എയ്ഡ്സ് ഉന്നതതല യോഗത്തിൽ സംസാരിക്കവെ HIV പ്രതിരോധത്തിലും ചികിത്സയിലും ആഗോളതലത്തിൽ കൈവരിച്ച പുരോഗതിയെ പരിശുദ്ധ സിംഹാസനം സ്വാഗതം ചെയ്തു. HIVയുമായി ബന്ധപ്പെട്ട മേഖലയിൽ കത്തോലിക്ക ചികിത്സാ സ്ഥാപനങ്ങളാണ് 1/4 പ്രവർത്തനങ്ങളും ഉറപ്പാക്കുന്നതെന്ന് അറിയിച്ച പരിശുദ്ധ സിംഹാസനം HIV ബാധിതർക്ക് അവരുടെ മനുഷ്യാന്തസ് കണക്കിലെടുത്ത് ചികിത്സയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനുവേണ്ടിയുള്ള പരിശ്രമം, നേരത്തെയുള്ള പരിശോധന, കുട്ടികൾക്ക് അനുയോജ്യമായ മരുന്നുകൾ എന്നിവ ഉറപ്പാക്കുന്നതിനുവേണ്ട ശ്രമങ്ങൾ തുടരുമെന്നും വ്യക്തമാക്കി. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസകൾ നേർന്നും പരിശുദ്ധപിതാവ് ലിയോ 14 പാപ്പയുടെ പ്രാർത്ഥനകൾ ഏവർക്കും ഉറപ്പു നൽകിയും ഇറ്റലിയുടെ മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ മത്തയോ മരിയ സൂപ്പി ഉക്രൈനിൽ 4 നീണ്ട യാത്രയ്ക്കായി രാജ്യത്തെത്തിയ അദ്ദേഹം ഉക്രൈനിലേക്കുള്ള അപ്പസ്തോലിക നുൺഷ്യോ ആർച്ച് ബിഷപ്പ് കുൽബോക്കാസ് വിസ്വാൽദാസിനൊപ്പം കീവിലേക്കു പോകുന്നതിന് മുൻപായി ലിവീവ് മേഖലയിലെ സഖീദ് 1 തടവറ സന്ദർശിച്ചു. റഷ്യൻ ആക്രമണം ആരംഭിച്ചതിനുശേഷം ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗപ്രകാരം 2023 ജൂണിലും കർദിനാൾ സൂപ്പി ഉക്രൈൻ സന്ദർശിച്ചിരുന്നു. അതേസമയം ഉക്രൈനിലേക്കുള്ള കർദിനാൾ സൂപ്പിയുടെ യാത്രയെ സ്വാഗതം ചെയ്ത പരിശുദ്ധ സിംഹാസനത്തിലേക്കുള്ള ഉക്രൈന്റെ അംബാസഡർ അന്ദ്രി യൂറാഷ് നീതിപൂർണവും നിലനിൽക്കുന്നതുമായ സമാധാന സ്ഥാപനത്തിനുവേണ്ടി സംവാദങ്ങളിലേർപ്പെടാൻ ഉക്രൈൻ എന്നും ഒരുക്കമാണെന്ന് സാമൂഹ്യമാധ്യമങ്ങളിൽ എഴുതി. മതവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെട്ട് ക്രൈസ്തവർ ആക്രമണങ്ങളും ശിക്ഷകളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം രാജ്യത്ത് ഒരു ക്രൈസ്തവ കുടുംബം ഇസ്ലാം മത നേതൃത്വത്തിന്റെയും പ്രാദേശിക സർക്കാരിന്റെയും ഇടപെടലോടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് പാകിസ്ഥാനിലെ പ്രാദേശിക കത്തോലിക്കാ സഭ അറിയിച്ചു. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ബാൽദിയ നഗരത്തിൽ അടുത്തിടെ ഖുറാനെതിരെ അവഹേളനം നടന്നുവെന്ന പേരിൽ ആക്രമണ ഭീഷണി നേരിട്ട ഒരു കുടുംബമാണ് ഇത്തരമൊരു മതാന്തര സൗഹൃദ ഇടപെടലോടെ രക്ഷപ്പെട്ടത്. ക്രൈസ്തവ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ മുസ്ലിം മത നേതാക്കളും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളും മുന്നോട്ടിറങ്ങിയത് സ്വാഗതാർഹമാണെന്നും ഇത് സമൂഹങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധം വളർത്താൻ സഹായിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കവേ രാജ്യത്തെ കത്തോലിക്ക കമ്മീഷൻ ഫോർ പീസ് ആൻഡ് ജസ്റ്റിസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നയീം യൂസഫ് ഗിൽ പ്രസ്താവിച്ചു. അതേസമയം ഈ സംഭവത്തെ നിയമവാഴ്ച ശക്തിപ്പെടുന്നതിന്റെ തെളിവായി കാണാനാകില്ലെന്നും മതനിന്ദ ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം പാകിസ്ഥാനിലെ ക്രൈസ്തവ സമൂഹം സുരക്ഷിതരല്ലെന്ന ആശങ്കയിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജരൺവാല, ഗോജ്ര പോലെയുള്ള ഇടങ്ങളിൽ നടന്ന ആക്രമണ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ വർഷം 1,35,00,000 കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ മരുന്നുകൾ ലഭ്യമായില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും. 2024 അപേക്ഷിച്ച് ഈ നിരക്കിൽ മെച്ചപ്പെടാനായെങ്കിലും ഒരു വയസ്സിൽ താഴെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഇപ്പോഴും വാക്സിന്റെ സംരക്ഷണം ലഭ്യമാകുന്നില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ജൂലൈ 15 പുറത്തുവിട്ട ഈ സംയുക്ത റിപ്പോർട്ടിലൂടെ സംഘടനകൾ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി ഫ്രാൻസിസ് പാപ്പ വിവേചന ബുദ്ധിയെ അധികരിച്ച് പങ്കുവച്ചിട്ടുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ യൂറോപ്പിൽ വേനൽ അവധിയുടെ വേളയാണ്. ഈ പശ്ചാത്തലത്തിൽ ലിയോ 14 പാപ്പ ജൂലൈ മാസത്തിൽ പ്രതിവാര പൊതുകൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പാപ്പ ഇപ്പോൾ കാസ്തൽ ഗന്തോൾഫോയിൽ വിശ്രമത്തിലാണ്. തന്മൂലം പ്രതിവാര പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവേചന ബുദ്ധിയെ അധികരിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ചിന്തകളാണ്. ശരിയേത്, തെറ്റേത്, നല്ലതേത്, മോശമേത്, നന്മയേത്, തിന്മയേത്, ഗുണമേത്, ദോഷമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണതകൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ഇന്ന്. നിർമ്മിത ബുദ്ധിയുടെ രംഗപ്രവേശത്തോടെ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെ, വിശേഷ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിലെത്തുന്ന വാർത്തകളും ഒരാളുടെ സ്വരവും ചിത്രങ്ങളും, എന്തിന് അയാളുടെ രൂപം പോലും യഥാർത്ഥമാണോ അതോ വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആലോചന, വിശകലനം തുടങ്ങിയവയുടെ അനിവാര്യത ഉപരിയുപരി തെളിഞ്ഞുവരുന്ന ഒരു കാലത്തിലാണ് നാം ഇപ്പോൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ വിവേചന ബുദ്ധിയുടെ, വിവേകമെന്ന പുണ്യത്തിന്റെ അഭ്യസനം ഉപരി പ്രസക്തമാകുന്നു. വിവേചന ബുദ്ധിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് ഫ്രാൻസിസ് പാപ്പ യേശു പറഞ്ഞ നിധിയുടെയും രത്നത്തിന്റെയും വലയുടെയും ഉപമകൾ ഉപയോഗപ്പെടുത്തുന്നു. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധിക്കു തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചുവയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്കു തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിൽ എറിയപ്പെട്ട വലയ്ക്കു തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്കെറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 13:44-49 വരെയുള്ള വാക്യങ്ങൾ. വിവേചിച്ചറിയുക എന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായൊരു പ്രവൃത്തിയാണ്. കാരണം തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ജീവിതത്തിൽ തിരഞ്ഞെടുക്കൽ പ്രക്രിയ എല്ലാ തലങ്ങളിലും അവശ്യ ഘടകമാണ്. ഭക്ഷണം, വസ്ത്രം, പാഠ്യപദ്ധതി, ജോലി, ബന്ധം എന്നിവയെല്ലാം ഒരാൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവയിലെല്ലാം ജീവിത പദ്ധതിയും ഒപ്പം ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും സാക്ഷാത്കരിക്കപ്പെടുന്നു. യേശു സാധാരണ ജീവിതത്തിൽ നിന്നെടുത്ത സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് വിവേചന ബുദ്ധിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് സുവിശേഷത്തിൽ കാണാം. ഉദാഹരണത്തിന്, നല്ല മത്സ്യം തിരഞ്ഞെടുക്കുകയും ചീത്ത മത്സ്യം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെപ്പറ്റി, അല്ലെങ്കിൽ നിരവധിയായ മുത്തുകൾക്കിടയിൽ ഏറ്റവും മൂല്യവത്തായത് തിരിച്ചറിയാനറിയാവുന്ന വ്യാപാരിയെക്കുറിച്ച്, അതുമല്ലെങ്കിൽ വയൽ ഉഴുതുമറിക്കുമ്പോൾ നിധി കണ്ടെത്തുന്നവനെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. വിവേചന ബുദ്ധി ഈ ഉദാഹരണങ്ങളുടെ വെളിച്ചത്തിൽ ഉചിതമായ അവസരം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ദിക്ഷണാശക്തി, വൈദഗ്ധ്യം, ഇച്ഛാശക്തി എന്നിവയുടെ അഭ്യസനമായി അവതരിപ്പിക്കപ്പെടുകയാണ്. ഇവയെല്ലാം ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ വ്യവസ്ഥകളാണ്. നല്ല തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ബുദ്ധിയും വൈദഗ്ധ്യവും ഇച്ഛാശക്തിയും ആവശ്യമാണ്. വിവേചന ബുദ്ധി പ്രായോഗികമാക്കുന്നതിന് ഒരാൾ ഒരു വില നൽകേണ്ടി വരുന്നു. ഉദാഹരണമായി, തന്റെ ജോലി ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി അധ്വാനിക്കുന്നു, കടലിൽ നീണ്ട രാത്രികൾ ചെലവഴിക്കുന്നു. അങ്ങനെ കിട്ടിയ മത്സ്യം ആവശ്യക്കാർക്കായി നഷ്ടം സഹിച്ചുപോലും നൽകുന്നു. മുത്തുവാങ്ങാൻ സകലവും ചിലവഴിക്കാൻ മുത്തുവ്യാപാരി മടിക്കുന്നില്ല. നിധി കണ്ടെത്തിയ മനുഷ്യനും അപ്രകാരം തന്നെ ചെയ്യുന്നു. അപ്രതീക്ഷിതവും ആസൂത്രിതമല്ലാത്തതുമായ സാഹചര്യങ്ങളിൽ സുപ്രധാനം, എടുക്കേണ്ട തീരുമാനത്തിന്റെ പ്രാധാന്യവും അടിയന്തര ആവശ്യകതയും തിരിച്ചറിയുകയാണ്. ഓരോരുത്തരും തിരഞ്ഞെടുപ്പ് നടത്തണം. നമുക്കായി തിരഞ്ഞെടുക്കാൻ മറ്റൊരാളില്ല. സുവിശേഷം വിവേചന ബുദ്ധിയുടെ മറ്റൊരു പ്രധാന വശം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഇഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. എല്ലാം വിൽക്കാനുള്ള ബുദ്ധിമുട്ട് നിധി കണ്ടെത്തിയ ആൾക്ക് അനുഭവപ്പെടുന്നില്ല. അത്രമാത്രം വലുതാണ് അവന് നിധി കണ്ടെത്തിയതിലുള്ള ആനന്ദം. സുവിശേഷകനായ മത്തായി ഉപയോഗിച്ച പദം ഒരു മാനവ യാഥാർത്ഥ്യത്തിനും പ്രദാനം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേക സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. വാസ്തവത്തിൽ അത് സുവിശേഷത്തിലെ ചുരുക്കം ചില ഭാഗങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു. അവയെല്ലാം ദൈവവുമായുള്ള കണ്ടുമുട്ടലിനെക്കുറിച്ച് പരാമർശിക്കുന്നവയാണ്. അത് സുദീർഘവും ക്ലേശകരവുമായ യാത്രയ്ക്ക് ശേഷം വീണ്ടും നക്ഷത്രത്തെ കാണുമ്പോൾ പൂജരാജാക്കന്മാർക്ക് അനുഭവപ്പെട്ട സന്തോഷമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ദൈവദൂതന്റെ അറിയിപ്പ് കേട്ടതിനുശേഷം ശൂന്യമായ കല്ലറയിൽ നിന്ന് മടങ്ങുന്ന സ്ത്രീകളുടെ സന്തോഷമാണത്. കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ സന്തോഷമാണത്. നല്ലൊരു തീരുമാനം, നീതിപൂർവകമായ തീരുമാനം എടുക്കുകയെന്നത് നിന്നെ ആത്യന്തികമായി ആനന്ദത്തിലേക്ക് ആനയിക്കും. അന്ത്യവിധിയിൽ ദൈവം നമ്മുടെ കാര്യത്തിലും വേർതിരിക്കൽ നടത്തും. കർഷകന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും വ്യാപാരിയുടെയും സാദൃശ്യങ്ങൾ സ്വർഗരാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടാണ് വിവേചിച്ചറിയുക എന്നത് ഇത്രമാത്രം പ്രധാനമായിരിക്കുന്നത്. ആദ്യ നോട്ടത്തിൽ അപ്രധാനവും എന്നാൽ നിർണായകവുമായ സാഹചര്യങ്ങളിൽ നിന്ന് മഹത്തായ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകാം. യേശുവുമായുള്ള അന്ത്രയോസിന്റെയും യോഹന്നാന്റെയും ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഗുരു, നീ വസിക്കുന്നത് എവിടെയാണ്? യേശു പ്രതിവചിക്കുന്നു, വന്നു കാണുക. വളരെ സാധാരണമായ ഒരു ചോദ്യത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന സമാഗമം, വളരെ ചെറിയൊരു ആശയവിനിമയം, പക്ഷേ അത് ജീവിതത്തെ മുഴുവൻ മുദ്രിതമാക്കുന്ന ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. വർഷങ്ങൾക്കുശേഷം സുവിശേഷകൻ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ച ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓർമ്മിക്കുന്നു. അവൻ സമയവും ഓർക്കുന്നു. അതേകദേശം ഉച്ചകഴിഞ്ഞ് 4 മണിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:39. കാലവും നിത്യതയും അവന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ സമയമാണിത്. വിവേചന ബുദ്ധി ഒരു അധ്വാനം ഉൾക്കൊള്ളുന്നതാണ്. വേദപുസ്തകമനുസരിച്ച് നാം ആസൂത്രിതമായ ഒരു ജീവിതത്തിന് മുന്നിലല്ല. യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിരന്തരം എടുക്കേണ്ടതുണ്ട്. വിലയിരുത്താനും തിരഞ്ഞെടുക്കാനും ദൈവം നമ്മെ ക്ഷണിക്കുന്നു. അവിടുന്ന് നമ്മെ സ്വതന്ത്രരായി സൃഷ്ടിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യം നാം വിനിയോഗിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇക്കാരണത്താൽ വിവേകം ആയാസകരമാണ്. നല്ലതായി തോന്നി തിരഞ്ഞെടുക്കുന്ന ചിലത് യഥാർത്ഥത്തിൽ അപ്രകാരമായിരിക്കില്ല. നമുക്ക് പലപ്പോഴും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഗുണകരമായത് എന്ത് എന്ന് അറിയുകയും അത് തിരഞ്ഞെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അനുഭവവും നമുക്ക് അന്യമായിരിക്കില്ല. മനുഷ്യന് തെറ്റുപറ്റാം. അവൻ ശരിയായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിച്ചേക്കില്ല. ബൈബിൾ അതിന്റെ ആദ്യ താളുകളിൽ നിന്നു തുടങ്ങി അത് കാണിച്ചു തരുന്നുണ്ട്. ദൈവം മനുഷ്യന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നു. നിനക്ക് ജീവിക്കണമെങ്കിൽ, ജീവിതം ആസ്വദിക്കണമെങ്കിൽ നീ ഒരു സൃഷ്ടിയാണെന്നും നന്മതിന്മകളുടെ മാനദണ്ഡം നീയല്ലെന്നും നീ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നിനക്കും മറ്റുള്ളവർക്കും ലോകത്തിനും അനന്തരഫലമുണ്ടാക്കുമെന്നും ഓർക്കുക. നിനക്ക് ഭൂമിയെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കാം, അല്ലെങ്കിൽ നിനക്കതിനെ മരണത്തിന്റെ മരുഭൂമിയാക്കാം. കർത്താവ് ഒരു ദൌത്യം നൽകുന്നു, നീ ഇതു ചെയ്യുക, ഇതും ചെയ്യുക. മനുഷ്യന് ഓരോ ചുവടുവയ്പിലും ഏതു തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് വിവേചിച്ചറിയണം. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നാം മനസ്സും ഹൃദയവും കൊണ്ട് നടത്തേണ്ട പരിചിന്തനമാണ് വിവേകം. വിവേചന ബുദ്ധി ആയാസകരമാണെന്നിരിക്കലും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഞാൻ എന്നെ തന്നെ അറിയണമെന്ന്, ഇപ്പോൾ ഇവിടെ എനിക്ക് എന്താണ് നല്ലതെന്ന് അറിയണമെന്ന് അത് ആവശ്യപ്പെടുന്നു. സർവോപരി ദൈവവുമായുള്ള ഒരു പുത്രബന്ധം അത് വ്യവസ്ഥ ചെയ്യുന്നു. ദൈവം പിതാവാണ്, നമ്മെ ഒറ്റയ്ക്കാക്കുന്നില്ല. അവിടുന്ന് നമുക്ക് ഉപദേശമേകാനും പ്രോത്സാഹനം പകരാനും നമ്മെ സ്വാഗതം ചെയ്യാനും സദാ സന്നദ്ധനാണ്. എന്നാൽ അവിടുന്ന് ഒരിക്കലും സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവിടുന്ന് സ്നേഹിക്കപ്പെടാനാണ്, ഭയപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്. കൂടാതെ നാം അടിമകളല്ല, മക്കളായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രരായ മക്കൾ. സ്നേഹം, സ്വാതന്ത്ര്യത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. ജീവിക്കാൻ പഠിക്കണമെങ്കിൽ ഒരാൾ സ്നേഹിക്കാൻ പഠിക്കണം. ആകയാൽ വിവേചിച്ചറിയുക ആവശ്യമാണ്. ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു സംഭവത്തിലൂടെ ഏറ്റവും പ്രബോധനപരമായ മാതൃകകളിലൊന്ന് നമുക്ക് പ്രദാനം ചെയ്യുന്നു. യുദ്ധത്തിൽ കാലിന് പരിക്കേറ്റ ഇഗ്നേഷ്യസ് വീട്ടിൽ സുഖം പ്രാപിച്ചു വരികയാണ്. വിരസത അകറ്റാൻ അദ്ദേഹം വായിക്കാൻ പറ്റിയ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം വീരകഥകൾ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വീട്ടിൽ വിശുദ്ധരുടെ ജീവചരിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്പം വൈമനസ്യത്തോടെയാണെങ്കിലും അദ്ദേഹം സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നു. എന്നാൽ വായനയ്ക്കിടയിൽ അദ്ദേഹം മറ്റൊരു ലോകം കണ്ടെത്താൻ തുടങ്ങുന്നു. അദ്ദേഹത്തെ കീഴടക്കുകയും അശ്വരൂഢ വീരയോദ്ധാക്കളുമായി മത്സരിക്കുന്ന പ്രതീതി ഉളവാക്കുകയും ചെയ്യുന്ന ഒരു ലോകം. വിശുദ്ധ ഫ്രാൻസിസിന്റെയും വിശുദ്ധ ഡൊമിനിക്കിന്റെയും വ്യക്തിത്വങ്ങളിൽ ആകർഷിതനായ ഇഗ്നേഷ്യസ് ലയോള അവരെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വീരകഥകളുടെ ലോകത്തിന്റെ ആകർഷണീയതയും അദ്ദേഹത്തിൽ തുടരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സമാനമെന്നു തോന്നുന്ന ചിന്തകൾ മാറി മാറി വരുന്നു. എന്നിരുന്നാലും ഇഗ്നേഷ്യസ് വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. തന്റെ ആത്മകഥയിൽ പ്രഥമ പുരുഷ രൂപത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു. ലൗകിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതയാൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്തു. പക്ഷേ പിന്നീട് മടുപ്പ് മൂലം അവയുപേക്ഷിച്ചപ്പോൾ അയാൾക്ക് ശൂന്യതയും നിരാശയും അനുഭവപ്പെട്ടു. എന്നാൽ നഗ്നപാദനായി ജെറുസലേമിലേക്ക് പോകുന്നതിനെയും ഔഷധ സസ്യങ്ങളല്ലാതെ മറ്റൊന്നും കഴിക്കാതിരിക്കുന്നതിനെയും വിശുദ്ധർ പതിവാക്കിയിരുന്ന എല്ലാ കഠിന തപശ്ചര്യകളും അഭ്യസിക്കുന്നതിനെയും കുറച്ച് ചിന്തിച്ചപ്പോൾ മാത്രമല്ല, അത് അവസാനിപ്പിച്ചപ്പോഴും അവൻ സംതൃപ്തനും സന്തോഷഭരിതനും ആയിരുന്നു. ഈ അനുഭവത്തിൽ സർവോപരി രണ്ടു വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തേത് സമയമാണ്. ലോകത്തിന്റെ ചിന്തകൾ ആദ്യം ആകർഷണീയങ്ങളാണ്. എന്നാൽ പിന്നീട് അവയുടെ തിളക്കം നഷ്ടപ്പെടുകയും ശൂന്യതയും അസംതൃപ്തിയും അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ദൈവത്തിന്റെ ചിന്തകൾ ആദ്യം ഒരു പ്രത്യേക പ്രതിരോധം ഉളവാക്കുന്നു. പക്ഷേ നാം അവ സ്വീകരിക്കുമ്പോൾ പരിചിതമല്ലാത്തതും നീണ്ടു നിൽക്കുന്നതുമായ സമാധാനം സംജാതമാക്കുന്നു. ഇഗ്നേഷ്യസിന് കാലിനുണ്ടായ മുറിവുപോലെ ആകസ്മികവും അപ്രിയം പോലുമായ അവസരങ്ങളിൽ കർത്താവ് കൂടിക്കാഴ്ച അനുവദിക്കുന്നതിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള സഹായമാണ് വിവേചന ബുദ്ധി. ഇഗ്നേഷ്യസിന്റെ കാര്യത്തിലെന്ന പോലെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സമാഗമം എന്നേക്കുമായി ഉണ്ടാകാം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വിവേചന ബുദ്ധിയെ അധികരിച്ച് ഫ്രാൻസിസ് പാപ്പ പങ്കുവച്ച ചിന്തകളെ ആധാരമാക്കിയ പ്രത്യേക പരിപാടിയും കേൾക്കാം. വാർത്തകൾ മനുഷ്യാന്തസ് കേന്ദ്രീകരിച്ചുള്ളതാകണം സമഗ്ര വികസനമെന്നും ഇതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ത്വരിതപ്പെടുത്തണമെന്നും പരിശുദ്ധ സിംഹാസനം. ജൂലൈ 13 ചൊവ്വാഴ്ച ന്യൂയോർക്കിൽ നടന്ന സാമ്പത്തിക സാമൂഹിക കൌൺസിലിന്റെ ഉന്നതതല സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഇത്തരമൊരു ആഹ്വാനം പരിശുദ്ധ സിംഹാസനം മുന്നോട്ടുവച്ചത്. 2030 സമഗ്ര വികസനം നേടിയെടുക്കാൻ വേണ്ടി അടിയന്തരവും പരിവർത്തനാത്മകവുമായ നടപടികൾ ത്വരിതപ്പെടുത്തുക എന്ന പേരിൽ നടന്ന സമ്മേളനത്തിൽ സമഗ്ര വികസനം ഉറപ്പാക്കാൻ വേണ്ട ഇച്ഛാശക്തിയുടെ പ്രാധാന്യവും പരിശുദ്ധ സിംഹാസനം ഓർമ്മിപ്പിച്ചു. വളർന്നുവരുന്ന സാങ്കേതികവിദ്യകൾ കൂടുതൽ സങ്കീർണമാകുന്നയിടത്തല്ല അവ പൊതുനന്മയുടെയും മനുഷ്യരുടെയും സേവനത്തിനുപകരിക്കുന്നിടത്താണ് പുരോഗതി നേടാനാവുകയെന്ന് പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക സംഘം പ്രസ്താവിച്ചു. എയ്ഡ്സ് ബാധിതർക്ക് തുല്യനിലയിൽ ചികിത്സ ഉറപ്പാക്കണം.

0: ആശയും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനുവേണ്ടിയുള്ള പരിശ്രമം, നേരത്തെയുള്ള പരിശോധന, കുട്ടികൾക്ക് അനുയോജ്യമായ മരുന്നുകൾ എന്നിവ ഉറപ്പാക്കുന്നതിനുവേണ്ട ശ്രമങ്ങൾ തുടരുമെന്നും വ്യക്തമാക്കി. റഷ്യ ഉക്രൈൻ യുദ്ധം എത്രയും വേഗം അവസാനിക്കട്ടെയെന്ന പ്രാർത്ഥനാശംസകൾ നേർന്നും പരിശുദ്ധപിതാവ് ലിയോ 14 പാപ്പയുടെ പ്രാർത്ഥനകൾ ഏവർക്കും ഉറപ്പു നൽകിയും ഇറ്റലിയുടെ മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ മത്തയോ മരിയ സൂപ്പി ഉക്രൈനിൽ 4 ദിവസങ്ങൾ നീണ്ട യാത്രയ്ക്കായി രാജ്യത്തെത്തിയ അദ്ദേഹം ഉക്രൈനിലേക്കുള്ള അപ്പസ്തോലിക നുൺഷ്യോ ആർച്ച് ബിഷപ്പ് കുൽബോക്കാസ് വിസ്വാൽദാസിനൊപ്പം കീവിലേക്കു പോകുന്നതിന് മുൻപായി ലിവീവ് മേഖലയിലെ സഖീദ് 1 തടവറ സന്ദർശിച്ചു. റഷ്യൻ ആക്രമണം ആരംഭിച്ചതിനുശേഷം ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗപ്രകാരം 2023 ജൂണിലും കർദിനാൾ സൂപ്പി ഉക്രൈൻ സന്ദർശിച്ചിരുന്നു. അതേസമയം ഉക്രൈനിലേക്കുള്ള കർദിനാൾ സൂപ്പിയുടെ യാത്രയെ സ്വാഗതം ചെയ്ത പരിശുദ്ധ സിംഹാസനത്തിലേക്കുള്ള ഉക്രൈന്റെ അംബാസഡർ അന്ദ്രി യുറാഷ് നീതിപൂർണവും നിലനിൽക്കുന്നതുമായ സമാധാന സ്ഥാപനത്തിനുവേണ്ടി സംവാദങ്ങളിലേർപ്പെടാൻ ഉക്രൈൻ എന്നും ഒരുക്കമാണെന്ന് സാമൂഹ്യമാധ്യമങ്ങളിൽ എഴുതി. മതവിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിക്കപ്പെട്ട് ക്രൈസ്തവർ ആക്രമണങ്ങളും ശിക്ഷകളും അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം രാജ്യത്ത് ഒരു ക്രൈസ്തവ കുടുംബം ഇസ്ലാം മത നേതൃത്വത്തിന്റെയും പ്രാദേശിക സർക്കാരിന്റെയും ഇടപെടലോടെ ആക്രമണ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് പാകിസ്ഥാനിലെ പ്രാദേശിക കത്തോലിക്കാ സഭ അറിയിച്ചു. പാകിസ്ഥാനിലെ കറാച്ചിയിലുള്ള ബാൽദിയ നഗരത്തിൽ അടുത്തിടെ ഖുറാനെതിരെ അവഹേളനം നടന്നുവെന്ന പേരിൽ ആക്രമണ ഭീഷണി നേരിട്ട ഒരു കുടുംബമാണ് ഇത്തരമൊരു മതാന്തര സൗഹൃദ ഇടപെടലോടെ രക്ഷപ്പെട്ടത്. ക്രൈസ്തവ കുടുംബങ്ങളെ സംരക്ഷിക്കാൻ മുസ്ലിം മത നേതാക്കളും പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളും മുന്നോട്ടിറങ്ങിയത് സ്വാഗതാർഹമാണെന്നും ഇത് സമൂഹങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധം വളർത്താൻ സഹായിക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും വത്തിക്കാൻ ന്യൂസിനോട് സംസാരിക്കവെ രാജ്യത്തെ കത്തോലിക്ക കമ്മീഷൻ ഫോർ പീസ് ആൻഡ് ജസ്റ്റിസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നയീം യൂസഫ് ഗിൽ പ്രസ്താവിച്ചു. അതേസമയം ഈ സംഭവത്തെ നിയമവാഴ്ച ശക്തിപ്പെടുന്നതിന്റെ തെളിവായി കാണാനാകില്ലെന്നും മതനിന്ദ ആരോപണങ്ങൾ ഉയരുമ്പോഴെല്ലാം പാകിസ്ഥാനിലെ ക്രൈസ്തവ സമൂഹം സുരക്ഷിതരല്ലെന്ന ആശങ്കയിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജരൺവാല, ഗോജ്ര പോലെയുള്ള ഇടങ്ങളിൽ നടന്ന ആക്രമണ സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ വർഷം 1,35,00,000 കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധമരുന്നുകൾ ലഭ്യമായില്ലെന്ന് ലോകാരോഗ്യ സംഘടനയും യൂണിസെഫും. 2024 അപേക്ഷിച്ച് ഈ നിരക്കിൽ മെച്ചപ്പെടാനായെങ്കിലും ഒരു വയസ്സിൽ താഴെയുള്ള ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഇപ്പോഴും വാക്സിന്റെ സംരക്ഷണം ലഭ്യമാകുന്നില്ലെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് ജൂലൈ 15 പുറത്തുവിട്ട ഈ സംയുക്ത റിപ്പോർട്ടിലൂടെ സംഘടനകൾ അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഇനി ഫ്രാൻസിസ് പാപ്പ വിവേചന ബുദ്ധിയെ അധികരിച്ച് പങ്കുവച്ചിട്ടുള്ള ഏതാനും ചിന്തകൾ കേൾക്കാം. ജൂലൈ ആഗസ്റ്റ് മാസങ്ങൾ യൂറോപ്പിൽ വേനൽ അവധിയുടെ വേളയാണ്. ഈ പശ്ചാത്തലത്തിൽ ലിയോ 14 പാപ്പ ജൂലൈ മാസത്തിൽ പ്രതിവാര പൊതുകൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള പരിപാടികൾ ഒഴിവാക്കിയിരിക്കുകയാണ്. പാപ്പ ഇപ്പോൾ കാസ്തൽ ഗന്തോൾഫോയിൽ വിശ്രമത്തിലാണ്. തന്മൂലം പ്രതിവാര പൊതുകൂടിക്കാഴ്ച പ്രഭാഷണത്തിന്റെ അഭാവത്തിൽ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിവേചന ബുദ്ധിയെ അധികരിച്ചുള്ള ഫ്രാൻസിസ് പാപ്പായുടെ ചിന്തകളാണ്. ശരിയേത്, തെറ്റേത്, നല്ലതേത്, മോശമേത്, നന്മയേത്, തിന്മയേത്, ഗുണമേത്, ദോഷമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം സങ്കീർണതകൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാം ഇന്ന്. നിർമ്മിത ബുദ്ധിയുടെ രംഗപ്രവേശത്തോടെ കാര്യങ്ങൾ കൂടുതൽ കുഴഞ്ഞുമറിഞ്ഞിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെ, വിശേഷ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ മുന്നിലെത്തുന്ന വാർത്തകളും ഒരാളുടെ സ്വരവും ചിത്രങ്ങളും എന്തിന് അയാളുടെ രൂപം പോലും യഥാർത്ഥമാണോ അതോ വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ്. ആലോചന, വിശകലനം തുടങ്ങിയവയുടെ അനിവാര്യത ഉപരിയുപരി തെളിഞ്ഞുവരുന്ന ഒരു കാലത്തിലാണ് നാം ഇപ്പോൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ വിവേചന ബുദ്ധിയുടെ, വിവേകമെന്ന പുണ്യത്തിന്റെ അഭ്യസനം ഉപരി പ്രസക്തമാകുന്നു. വിവേ

പ്രവചനബുദ്ധിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് ഫ്രാൻസിസ് പാപ്പ യേശു പറഞ്ഞ നിധിയുടെയും രത്നത്തിന്റെയും വലയുടെയും ഉപമകൾ ഉപയോഗപ്പെടുത്തുന്നു. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധിക്കു തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചുവയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. സ്വർഗരാജ്യം എല്ലാത്തരം മത്സ്യങ്ങളെയും ശേഖരിക്കാൻ കടലിലെറിയപ്പെട്ട വലയ്ക്ക് തുല്യം. വല നിറഞ്ഞപ്പോൾ അവർ അത് കരയ്ക്ക് വലിച്ചു കയറ്റി. അവർ അവിടെയിരുന്ന് നല്ല മത്സ്യങ്ങൾ പാത്രത്തിൽ ശേഖരിക്കുകയും ചീത്ത മത്സ്യങ്ങൾ പുറത്തേക്കെറിയുകയും ചെയ്തു. യുഗാന്തത്തിലും ഇതുപോലെ സംഭവിക്കും. മത്തായിയുടെ സുവിശേഷം 13:44-49 വാക്യങ്ങൾ. വിവേചിച്ചറിയുക എന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായൊരു പ്രവൃത്തിയാണ്. കാരണം തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. ജീവിതത്തിൽ തിരഞ്ഞെടുക്കൽ പ്രക്രിയ എല്ലാ തലങ്ങളിലും അവശ്യ ഘടകമാണ്. ഭക്ഷണം, വസ്ത്രം, പാഠ്യപദ്ധതി, ജോലി, ബന്ധം എന്നിവയെല്ലാം ഒരാൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഇവയിലെല്ലാം ജീവിത പദ്ധതിയും ഒപ്പം ദൈവവുമായുള്ള നമ്മുടെ ബന്ധവും സാക്ഷാത്കരിക്കപ്പെടുന്നു. യേശു സാധാരണ ജീവിതത്തിൽ നിന്നെടുത്ത സാദൃശ്യങ്ങൾ ഉപയോഗിച്ച് വിവേചന ബുദ്ധിയെക്കുറിച്ച് വിശദീകരിക്കുന്നത് സുവിശേഷത്തിൽ കാണാം. ഉദാഹരണത്തിന്, നല്ല മത്സ്യം തിരഞ്ഞെടുക്കുകയും ചീത്ത മത്സ്യം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെപ്പറ്റി, അല്ലെങ്കിൽ നിരവധിയായ മുത്തുകൾക്കിടയിൽ ഏറ്റവും മൂല്യവത്തായത് തിരിച്ചറിയാനറിയാവുന്ന വ്യാപാരിയെക്കുറിച്ച്, അതുമല്ലെങ്കിൽ വയൽ ഉഴുതുമറിക്കുമ്പോൾ നിധി കണ്ടെത്തുന്നവനെക്കുറിച്ച് യേശു സംസാരിക്കുന്നു. വിവേചന ബുദ്ധി ഈ ഉദാഹരണങ്ങളുടെ വെളിച്ചത്തിൽ ഉചിതമായ അവസരം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ദിക്ഷണാശക്തി, വൈദഗ്ധ്യം, ഇച്ഛാശക്തി എന്നിവയുടെ അഭ്യസനമായി അവതരിപ്പിക്കപ്പെടുകയാണ്. ഇവയെല്ലാം ഒരു നല്ല തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനാവശ്യമായ വ്യവസ്ഥകളാണ്. നല്ല തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ബുദ്ധിയും വൈദഗ്ധ്യവും ഇച്ഛാശക്തിയും ആവശ്യമാണ്. വിവേചന ബുദ്ധി പ്രായോഗികമാക്കുന്നതിന് ഒരാൾ ഒരു വില നൽകേണ്ടി വരുന്നു. ഉദാഹരണമായി, തന്റെ ജോലി ഏറ്റവും മികച്ച രീതിയിൽ നിർവഹിക്കുന്നതിന് മത്സ്യത്തൊഴിലാളി അധ്വാനിക്കുന്നു. കടലിൽ നീണ്ട രാത്രികൾ ചെലവഴിക്കുന്നു. അങ്ങനെ കിട്ടിയ മത്സ്യം ആവശ്യക്കാർക്കായി നഷ്ടം സഹിച്ചുപോലും നൽകുന്നു. മുത്തുവാങ്ങാൻ സകലവും ചിലവഴിക്കാൻ മുത്തുവ്യാപാരി മടിക്കുന്നില്ല. നിധി കണ്ടെത്തിയ മനുഷ്യനും അപ്രകാരം തന്നെ ചെയ്യുന്നു. അപ്രതീക്ഷിതവും ആസൂത്രിതമല്ലാത്തതുമായ സാഹചര്യങ്ങളിൽ സുപ്രധാനം, എടുക്കേണ്ട തീരുമാനത്തിന്റെ പ്രാധാന്യവും അടിയന്തരാവശ്യകതയും തിരിച്ചറിയുകയാണ്. ഓരോരുത്തരും തിരഞ്ഞെടുപ്പ് നടത്തണം. നമുക്കായി തിരഞ്ഞെടുക്കാൻ മറ്റൊരാളില്ല. സുവിശേഷം വിവേചന ബുദ്ധിയുടെ മറ്റൊരു പ്രധാന വശം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൽ ഇഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്നു. എല്ലാം വിൽക്കാനുള്ള ബുദ്ധിമുട്ട് നിധി കണ്ടെത്തിയ ആൾക്ക് അനുഭവപ്പെടുന്നില്ല. അത്രമാത്രം വലുതാണ് അവന് നിധി കണ്ടെത്തിയതിലുള്ള ആനന്ദം. സുവിശേഷകനായ മത്തായി ഉപയോഗിച്ച പദം ഒരു മാനവ യാഥാർത്ഥ്യത്തിനും പ്രദാനം ചെയ്യാൻ കഴിയാത്ത ഒരു പ്രത്യേക സന്തോഷത്തെ സൂചിപ്പിക്കുന്നു. വാസ്തവത്തിൽ അത് സുവിശേഷത്തിലെ ചുരുക്കം ചില ഭാഗങ്ങളിൽ ആവർത്തിക്കപ്പെടുന്നു. അവയെല്ലാം ദൈവവുമായുള്ള കണ്ടുമുട്ടലിനെക്കുറിച്ച് പരാമർശിക്കുന്നവയാണ്. അത് സുദീർഘവും ക്ലേശകരവുമായ യാത്രയ്ക്ക് ശേഷം വീണ്ടും നക്ഷത്രത്തെ കാണുമ്പോൾ പൂജരാജാക്കന്മാർക്ക് അനുഭവപ്പെട്ട സന്തോഷമാണ്. പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ദൈവദൂതന്റെ അറിയിപ്പ് കേട്ടതിനുശേഷം ശൂന്യമായ കല്ലറയിൽ നിന്ന് മടങ്ങുന്ന സ്ത്രീകളുടെ സന്തോഷമാണത്. കർത്താവിനെ കണ്ടുമുട്ടിയവരുടെ സന്തോഷമാണത്. നല്ലൊരു തീരുമാനം, നീതിപൂർവകമായ തീരുമാനം എടുക്കുകയെന്നത് നിന്നെ ആത്യന്തികമായി ആനന്ദത്തിലേക്ക് ആനയിക്കും. അന്ത്യവിധിയിൽ ദൈവം നമ്മുടെ കാര്യത്തിലും വേർതിരിക്കൽ നടത്തും. കർഷകന്റെയും മത്സ്യത്തൊഴിലാളികളുടെയും വ്യാപാരിയുടെയും സാദൃശ്യങ്ങൾ സ്വർഗരാജ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. അതുകൊണ്ടാണ് വിവേചിച്ചറിയുക എന്നത് ഇത്രമാത്രം പ്രധാനമായിരിക്കുന്നത്.
ആദ്യ നോട്ടത്തിൽ അപ്രധാനവും എന്നാൽ നിർണായകവുമായ സാഹചര്യങ്ങളിൽ നിന്ന് മഹത്തായ തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകാം. യേശുവുമായുള്ള അന്ത്രയോസിന്റെയും യോഹന്നാന്റെയും ആദ്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഗുരു, നീ വസിക്കുന്നത് എവിടെയാണ്? യേശു പ്രതിവചിക്കുന്നു, വന്നു കാണുക. വളരെ സാധാരണമായ ഒരു ചോദ്യത്തിൽ നിന്ന് പിറവിയെടുക്കുന്ന സമാഗമം, വളരെ ചെറിയൊരു ആശയവിനിമയം, പക്ഷേ അത് ജീവിതത്തെ മുഴുവൻ മുദ്രിതമാക്കുന്ന ഒരു മാറ്റത്തിന്റെ തുടക്കമാണ്. വർഷങ്ങൾക്കുശേഷം സുവിശേഷകൻ തന്നെ എന്നേക്കുമായി മാറ്റിമറിച്ച ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഓർമ്മിക്കുന്നു. അവൻ സമയവും ഓർക്കുന്നു. അതേകദേശം ഉച്ചകഴിഞ്ഞ് 4 മണിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:39. കാലവും നിത്യതയും അവന്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ സമയമാണിത്. വിവേചന ബുദ്ധി ഒരു അധ്വാനം ഉൾക്കൊള്ളുന്നതാണ്. വേദപുസ്തകമനുസരിച്ച് നാം ആസൂത്രിതമായ ഒരു ജീവിതത്തിന് മുന്നിലല്ല. യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിതവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ നിരന്തരം എടുക്കേണ്ടതുണ്ട്. വിലയിരുത്താനും തിരഞ്ഞെടുക്കാനും ദൈവം നമ്മെ ക്ഷണിക്കുന്നു. അവിടുന്ന് നമ്മെ സ്വതന്ത്രരായി സൃഷ്ടിച്ചു. നമ്മുടെ സ്വാതന്ത്ര്യം നാം വിനിയോഗിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ഇക്കാരണത്താൽ വിവേകം ആയാസകരമാണ്. നല്ലതായി തോന്നി തിരഞ്ഞെടുക്കുന്ന ചിലത് യഥാർത്ഥത്തിൽ അപ്രകാരമായിരിക്കില്ല. നമുക്ക് പലപ്പോഴും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഗുണകരമായത് എന്ത് എന്ന് അറിയുകയും അത് തിരഞ്ഞെടുക്കാതിരിക്കുകയും ചെയ്യുന്ന അനുഭവവും നമുക്ക് അന്യമായിരിക്കില്ല. മനുഷ്യന് തെറ്റുപറ്റാം. അവൻ ശരിയായ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ആഗ്രഹിച്ചേക്കില്ല. ബൈബിൾ അതിന്റെ ആദ്യ താളുകളിൽ നിന്ന് തുടങ്ങി അത് കാണിച്ചു തരുന്നുണ്ട്. ദൈവം മനുഷ്യന് കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നു. നിനക്ക് ജീവിക്കണമെങ്കിൽ, ജീവിതം ആസ്വദിക്കണമെങ്കിൽ നീ ഒരു സൃഷ്ടിയാണെന്നും നന്മതിന്മകളുടെ മാനദണ്ഡം നീയല്ലെന്നും നീ നടത്തുന്ന തിരഞ്ഞെടുപ്പുകൾ നിനക്കും മറ്റുള്ളവർക്കും ലോകത്തിനും അനന്തരഫലമുണ്ടാക്കുമെന്നും ഓർക്കുക. നിനക്ക് ഭൂമിയെ മനോഹരമായ ഒരു പൂന്തോട്ടമാക്കാം, അല്ലെങ്കിൽ നിനക്കതിനെ മരണത്തിന്റെ മരുഭൂമിയാക്കാം. കർത്താവ് ഒരു ദൗത്യം നൽകുന്നു, നീ ഇതു ചെയ്യുക, ഇതും ചെയ്യുക. മനുഷ്യന് ഓരോ ചുവടുവയ്പിലും ഏതു തീരുമാനമാണ് എടുക്കേണ്ടതെന്ന് വിവേചിച്ചറിയണം. ഒരു തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നാം മനസ്സും ഹൃദയവും കൊണ്ട് നടത്തേണ്ട പരിചിന്തനമാണ് വിവേകം. വിവേചന ബുദ്ധി ആയാസകരമാണെന്നിരിക്കലും ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഞാൻ എന്നെ തന്നെ അറിയണമെന്ന്, ഇപ്പോൾ ഇവിടെ എനിക്ക് എന്താണ് നല്ലതെന്ന് അറിയണമെന്ന് അത് ആവശ്യപ്പെടുന്നു. സർവോപരി ദൈവവുമായുള്ള ഒരു പുത്രബന്ധം അത് വ്യവസ്ഥ ചെയ്യുന്നു. ദൈവം പിതാവാണ്, നമ്മെ ഒറ്റയ്ക്കാക്കുന്നില്ല. അവിടുന്ന് നമുക്ക് ഉപദേശമേകാനും പ്രോത്സാഹനം പകരാനും നമ്മെ സ്വാഗതം ചെയ്യാനും സദാ സന്നദ്ധനാണ്. എന്നാൽ അവിടുന്ന് ഒരിക്കലും സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? കാരണം അവിടുന്ന് സ്നേഹിക്കപ്പെടാനാണ്, ഭയപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്. കൂടാതെ നാം അടിമകളല്ല, മക്കളായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്വതന്ത്രരായ മക്കൾ. സ്നേഹം, സ്വാതന്ത്ര്യത്തിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. ജീവിക്കാൻ പഠിക്കണമെങ്കിൽ ഒരാൾ സ്നേഹിക്കാൻ പഠിക്കണം. ആകയാൽ വിവേചിച്ചറിയുക ആവശ്യമാണ്. ലയോളയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് തന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു സംഭവത്തിലൂടെ ഏറ്റവും പ്രബോധനപരമായ മാതൃകകളിലൊന്ന് നമുക്ക് പ്രദാനം ചെയ്യുന്നു. യുദ്ധത്തിൽ കാലിന് പരിക്കേറ്റ ഇഗ്നേഷ്യസ് വീട്ടിൽ സുഖം പ്രാപിച്ചു വരികയാണ്. വിരസത അകറ്റാൻ അദ്ദേഹം വായിക്കാൻ പറ്റിയ എന്തെങ്കിലും വേണമെന്ന് ആവശ്യപ്പെടുന്നു. അദ്ദേഹം വീരകഥകൾ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ വീട്ടിൽ വിശുദ്ധരുടെ ജീവചരിത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്പം വൈമനസ്യത്തോടെയാണെങ്കിലും അദ്ദേഹം സാഹചര്യത്തോട് പൊരുത്തപ്പെടുന്നു. എന്നാൽ വായനയ്ക്കിടയിൽ അദ്ദേഹം മറ്റൊരു ലോകം കണ്ടെത്താൻ തുടങ്ങുന്നു. അദ്ദേഹത്തെ കീഴടക്കുകയും അശ്വരൂഢ വീരയോദ്ധാക്കളുമായി മത്സരിക്കുന്ന പ്രതീതി ഉളവാക്കുകയും ചെയ്യുന്ന ഒരു ലോകം. വിശുദ്ധ ഫ്രാൻസിസിന്റെയും വിശുദ്ധ ഡൊമിനിക്കിന്റെയും വ്യക്തിത്വങ്ങളിൽ ആകർഷിതനായ ഇഗ്നേഷ്യസ് ലയോള അവരെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വീരകഥകളുടെ ലോകത്തിന്റെ ആകർഷണീയതയും അദ്ദേഹത്തിൽ തുടരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ സമാനമെന്നു തോന്നുന്ന ചിന്തകൾ മാറി മാറി വരുന്നു. എന്നിരുന്നാലും ഇഗ്നേഷ്യസ് വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. തന്റെ ആത്മകഥയിൽ പ്രഥമ പുരുഷ രൂപത്തിൽ അദ്ദേഹം ഇപ്രകാരം എഴുതുന്നു. ലൗകിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ അതയാൾക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്തു. പക്ഷേ പിന്നീട്
മടുപ്പുമൂലം അവയുപേക്ഷിച്ചപ്പോൾ അയാൾക്ക് ശൂന്യതയും നിരാശയും അനുഭവപ്പെട്ടു. എന്നാൽ നഗ്നപാദനായി ജെറുസലേമിലേക്ക് പോകുന്നതിനെയും ഔഷധ സസ്യങ്ങളല്ലാതെ മറ്റൊന്നും കഴിക്കാതിരിക്കുന്നതിനെയും വിശുദ്ധർ പതിവാക്കിയിരുന്ന എല്ലാ കഠിന തപശ്ചര്യകളും അഭ്യസിക്കുന്നതിനെയും കുറിച്ച് ചിന്തിച്ചപ്പോൾ മാത്രമല്ല, അത് അവസാനിപ്പിച്ചപ്പോഴും അവൻ സംതൃപ്തനും സന്തോഷഭരിതനും ആയിരുന്നു. ഈ അനുഭവത്തിൽ സർവോപരി രണ്ടു വശങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആദ്യത്തേത് സമയമാണ്. ലോകത്തിന്റെ ചിന്തകൾ ആദ്യം ആകർഷണീയങ്ങളാണ്, എന്നാൽ പിന്നീട് അവയുടെ തിളക്കം നഷ്ടപ്പെടുകയും ശൂന്യതയും അസംതൃപ്തിയും അവശേഷിപ്പിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ദൈവത്തിന്റെ ചിന്തകൾ ആദ്യം ഒരു പ്രത്യേക പ്രതിരോധം ഉളവാക്കുന്നു. പക്ഷേ നാം അവ സ്വീകരിക്കുമ്പോൾ പരിചിതമല്ലാത്തതും നീണ്ടുനിൽക്കുന്നതുമായ സമാധാനം സംജാതമാക്കുന്നു. ഇഗ്നേഷ്യസിന് കാലിനുണ്ടായ മുറിവുപോലെ ആകസ്മികവും അപ്രിയം പോലുമായ അവസരങ്ങളിൽ കർത്താവ് കൂടിക്കാഴ്ച അനുവദിക്കുന്നതിന്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള സഹായമാണ് വിവേചന ബുദ്ധി. ഇഗ്നേഷ്യസിന്റെ കാര്യത്തിലെന്ന പോലെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സമാഗമം എന്നേക്കുമായി ഉണ്ടാകാം.

0: Лаудетур Иисус Христос. Иисус Христовине സ്തുതി.
1: ഇത് വത്തിക്കൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഗോഹട്ടി അതിരൂപതയ്ക്ക് പിന്തുടർച്ചാവകാശമുള്ള പുതിയ സഹായമെത്രാൻ നാളിതുവരെ ദിബ്രുഗാഡ് രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ആൽബർട്ട് ഹെംറോമിനെ ലിയോ പതിനാലാമൻ പാപ്പ ഗോഹട്ടി അതിരൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള മിത്രപോലിത്തയായി നിയമിച്ചു. 2018 December 2 മുതൽ ദിബ്രുഗാഡ് രൂപതയുടെ സഹായമെത്രാനും 2021 February 15 മുതൽ ഇതേ രൂപതയുടെ മെത്രാനുമായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് പാപ്പ അഭിവന്യ ഹെംറോമിന് പുതിയ നിയമനം നൽകിയത്. ലിയോ പതിനാലാമൻ പാപ്പയുടെ ബഹുമാനാർത്ഥം സംഗീതപരിപാടി സംഘടിപ്പിച്ച് അൽബാനോ രൂപത വേനലവധിയുടെ ഭാഗമായി റോമിന് പുറത്തുള്ള വേനൽക്കാല വസതിയിലെത്തിയ പരിശുദ്ധപിതാവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി July 18 ശനിയാഴ്ച വൈകുന്നേരം 9 മണിക്കായിരിക്കും അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് ഈ സംഗീത വിരുന്ന് നടക്കുക. പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യം പ്രാദേശിക സഭയ്ക്കും വിശ്വാസി സമൂഹത്തിനും വലിയ സന്തോഷം നൽകുന്നതാണെന്ന് അൽബാനോ രൂപതാധ്യക്ഷനും മുൻ പൊന്തിഫിക്കൽ ഉർബാനിയൻ കോളേജ് റെക്ടറുമായ ബിഷപ്പ് വിൻചെൻസോ വീവ പറഞ്ഞു. പാപ്പായോടുള്ള സ്നേഹത്തിന്റെയും സഭൈക്യത്തിന്റെയും അടയാളം കൂടിയാണ് പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സംഗീത വിരുന്ന്. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങളും അണുവായുധങ്ങളുടെ ശേഖരണവും ഉപയോഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാനവിക ഇടപെടൽ ആവശ്യമുണ്ടെന്നും ഭയത്തിലല്ല ധാർമ്മിക ബോധത്തിലും ഉത്തരവാദിത്വത്തിലും അധിഷ്ഠിതമായിരിക്കണം സമാധാനമെന്നും റോമിലേക്കുള്ള പരിശുദ്ധപിതാവ് ലിയോ പതിനാലാമൻ പാപ്പയുടെ വികാരി കർദിനാൾ ബാൾദോറൈന July 16 വ്യാഴാഴ്ച റോമിലെ കമ്പിദോലിയയിൽ 30 നോബൽ സമ്മാന ജേതാക്കളുടെയും രാഷ്ട്രീയ സാമൂഹിക മതനേതൃത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സാങ്കേതികവിദ്യയും ആണവായുധങ്ങളും സംബന്ധിച്ചുള്ള പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചത്. ആണവായുധങ്ങളുടെ പ്രയോഗം നിർമ്മിത ബുദ്ധിയുടെ മാത്രം നിയന്ത്രണത്തിലാകുന്നത് തടയുക, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക, അനാവശ്യ സംഘർഷങ്ങൾ തടയുക, ശാസ്ത്രത്തിനൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, സമൂഹത്തിൽ സർക്കാരുകൾ, മതനേതൃത്വങ്ങൾ, പൊതുസമൂഹം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി വിവിധ മേഖലകളെ സ്പർശിക്കുന്ന റോം പ്രഖ്യാപനത്തിൽ ഇതേ ദിനത്തിൽ റോമിന്റെ മേയർ റോബർട്ടോ ഗ്വൽത്തിയേരി ഒപ്പുവച്ചു. നിരായുധീകരിക്കുന്നതും ആയുധരഹിതവുമായ ഒരു സമാധാനത്തിലേക്കാണ് ലിയോ പതിനാലാമൻ പാപ്പ നമ്മെ ക്ഷണിക്കുന്നതെന്ന് അനുസ്മരിച്ച പരിശുദ്ധപിതാവിന്റെ വികാരി, നിരായുധീകരണമെന്നതുകൊണ്ട് ആയുധശേഖരം കുറയ്ക്കുക എന്നത് മാത്രമല്ല മനസ്സുകളെയും ഭാഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സമ്പദ്വ്യവസ്ഥയെയും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതുകൂടിയാണെന്ന് പ്രസ്താവിച്ചു. ബ്രിട്ടീഷ് രാജ്ഞി കമില്ലയുമായി കൂടിക്കാഴ്ച നടത്തി സന്യാസിനികളുടെ അന്താരാഷ്ട്ര യൂണിയൻ നേതൃത്വം. വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, സാമൂഹ്യ സേവനങ്ങൾ, അജപാലന ശുശ്രൂഷ, പ്രകൃതി പരിപാലനം തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സേവനങ്ങൾ നൽകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു. 2025 ഒക്ടോബറിൽ വത്തിക്കാനിലെത്തിയ ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ഒരു വർഷത്തോളം ശേഷമാണ് ഈ കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടത്. മധ്യപൂർവ്വ ദേശങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളും അതിന്റെ ഫലമായി ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്തുൾപ്പെടെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും മൂലം 2,34,00,000 കുട്ടികളാണ് ദാരിദ്ര്യഭീഷണി നേരിടാൻ പോകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 167-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനമനുസരിച്ച് ഭക്ഷ്യവസ്തുക്കളുടെയും വിവിധ ഇന്ധനങ്ങളുടെയും വിലവർദ്ധനയും രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ശത്രുതയും ഹോർമോസ് കടലിടുക്ക് ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി ഗണ്യമായി കുറച്ചതായി യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസൽ പ്രസ്താവിച്ചു. ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളെയാണ് നിലവിലെ പ്രതിസന്ധി കൂടുതലായി ബാധിച്ചിരിക്കുന്നതെന്നും മിതമായ സാമ്പത്തിക ആഘാതം പോലും 2 കോടിക്കടുത്തു കുട്ടികളെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് നയിച്ചേക്കാമെന്നും ശിശുക്ഷേമനിധി വിശദീകരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഗ്നിഫിക ഉമാനിതാസിന്റെ ആദ്യ അധ്യായത്തിലെ 17 മുതൽ 22 വരെയുള്ള ഖണ്ഡികകളെ ആധാരമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ് ഇന്ന് ലോകമെമ്പാടും വിവിധ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികതയുടെ കടന്നുവരവിൽ മനുഷ്യൻ തന്റെ താലന്തുകളെയും കഴിവുകളെയും തമസ്കരിക്കുന്ന ഒരു അലസതയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് സാഹോദര്യത്തിനും സാമൂഹിക ജീവിതത്തിനു പോലും വിള്ളലുകൾ ഏൽപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലാണ് പിതൃതുല്യമായ വാത്സല്യത്തോടെയും ആത്മീയ ഗുരുതുല്യമായ പ്രബോധനങ്ങളിലൂടെയും പരിശുദ്ധ പിതാക്കന്മാർ നമ്മുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നത്. കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് എങ്ങനെ പരിണമിക്കുന്നുവെന്നും ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നുവെന്നും വ്യക്തമാക്കുന്ന ഒന്നാണ് ലിയോ 14-ാമൻ പാപ്പായുടെ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ വെളിച്ചത്തിൽ കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ വായിക്കുവാനുള്ള സഭയുടെ ശ്രമമാണ് ഈ ലേഖനം. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭയുടെ സാമൂഹിക ദർശനം വെറുമൊരു ചട്ടക്കൂടല്ല, മറിച്ച് സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു സജീവ പ്രക്രിയയാണെന്ന് പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ മാറ്റമില്ലാത്ത ഒരു കൂട്ടം നിയമങ്ങളല്ല, മറിച്ച് കാലത്തിനനുസരിച്ച് പരിണമപ്പെടുന്ന ഒരു ജൈവ പ്രക്രിയയാണെന്ന് പാപ്പ 1-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള പാപ്പന്മാരുടെ പ്രബോധനങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് സഭ എങ്ങനെയാണ് പുതിയ കാര്യങ്ങളോട് സംവദിക്കുന്നതെന്ന് പാപ്പ ഇവിടെ വ്യക്തമാക്കുന്നു. ഒരുപക്ഷേ ഈയൊരു ദർശനം പാപ്പ പങ്കുവയ്ക്കുന്നത് പഴമയുടെ മൂല്യം എങ്ങനെ പുതിയ തലമുറ ഉൾക്കൊള്ളണം എന്ന് കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയാണ്. പാപ്പായുടെ അഭിപ്രായത്തിൽ നിർമ്മിത ബുദ്ധി എന്നത് കേവലം സാങ്കേതികമായ ഒരു കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു അടിയന്തര പ്രശ്നമോ മാത്രമല്ല, മറിച്ച് അത് മനുഷ്യജീവിതത്തിന്റെ ആന്തരിക തലങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും അടിമുടി മാറ്റുന്ന ഒരു വിപ്ലവമാണ്. അതിനാൽ സഭയുടെ സാമൂഹിക പ്രബോധനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഈ പുതിയ പശ്ചാത്തലത്തിൽ വീണ്ടും പഠിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിന്റെ ചൈതന്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് മനുഷ്യന്റെ അന്തസ്സും നന്മയും കാത്തുസൂക്ഷിക്കുവാൻ ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിചിന്തനം ആവശ്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സഭ ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വ്യക്തതയില്ലാതെ സാമൂഹിക പ്രബോധനങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. സഭ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നത് അനാവശ്യമായ ഒരു കടന്നുകയറ്റമാണെന്ന് പലരും കരുതാറുണ്ട്, പ്രചരിപ്പിക്കാറുമുണ്ട്. എന്നാൽ സഭ ലോകത്തിന് പുറത്തുനിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ബാഹ്യ ഏജൻസിയല്ലെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മറിച്ച് സഭ മാനവികതയോടൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ്. അത് ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുടെ സ്വയംഭരണത്തെ അംഗീകരിക്കുന്നു. ആത്മീയ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസവും സഭ തിരിച്ചറിയുന്നുണ്ട്. ഈ വിവേചനം ഉള്ളതുകൊണ്ടുതന്നെയാണ് പൊതുനന്മയ്ക്കു വേണ്ടി സമൂഹത്തിന്റെ ഒരു ഘടകം എന്ന നിലയിൽ സഭയ്ക്ക് നിലകൊള്ളുവാൻ സാധിക്കുന്നത്. സഭയുടെ സാമൂഹിക തത്വങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നൈതിക ചട്ടക്കൂടല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ വേദനകളിലും സന്തോഷങ്ങളിലും പങ്കുചേരുന്ന ഒരു സമൂഹത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. മനുഷ്യകുടുംബത്തിന്റെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമായിട്ടാണ് സഭ ലോകത്തിൽ നിലകൊള്ളുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചോദ്യങ്ങളും വെല്ലുവിളികളും സഭയെ സംബന്ധിച്ചിടത്തോളം കേവലം സാമൂഹിക പ്രശ്നങ്ങളല്ല, മറിച്ച് തന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള ഇടങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവിളിയാണ്. കേൾക്കുവാനും സംവദിക്കുവാനും സേവനം ചെയ്യാനുമുള്ള തന്റെ വിളി സഭ തിരിച്ചറിയുന്നത് ലോകത്തിന്റെ സ്പന്ദനങ്ങളിൽ നിന്നുമാണ്. മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ഒന്നും തന്നെ സഭയ്ക്ക് അന്യമല്ല. സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും സമൂഹത്തിന്റെ ഘടന രൂപപ്പെടുത്തുന്നതിലും സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഫ്രാൻസിസ് പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ഉറപ്പിച്ചു പറയുന്നു, മതം എന്നത് കേവലം വ്യക്തിപരമായ രഹസ്യങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. സമൂഹത്തിന്റെ ആരോഗ്യം, സ്ഥാപനങ്ങളുടെ സുതാര്യത, പൗരന്മാരെ ബാധിക്കുന്ന സംഭവങ്ങൾ എന്നിവയിൽ നിന്ന് മാറി നിൽക്കുവാനോ അന്യമനോഭാവം സ്വീകരിക്കുവാനോ സഭയ്ക്ക് സാധിക്കില്ല. നീതിപൂർവകവും സാഹോദര്യവുമുള്ള ഒരു ലോകത്തിനായി സഭ സജീവമായി ഇടപെടുക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം സഭ തന്റെ ഗുരുവായ ക്രിസ്തുവിൽ നിന്നും
അകന്നുപോകാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയം എത് സ്പേസ് എന്ന പ്രമാണരേഖയുടെ 60th വാർഷികം അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിലെ സൃഷ്ടവസ്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും അവയുടേതായ നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ടെന്ന് സഭ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ഇതിനെയാണ് ലൗകിക യാഥാർത്ഥ്യങ്ങളുടെ സ്വയം ഭരണം എന്ന് വിളിക്കുന്നത്. ദൈവസൃഷ്ടിയിൽ അന്തർലീനമായിരിക്കുന്ന നന്മയെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സഭ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനല്ല, മറിച്ച് ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു സാന്നിധ്യമായിരിക്കുവാനാണ് സഭ പരിശ്രമിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും അന്തസ്, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, എല്ലാവരുടെയും നന്മ എന്നിവ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ സഭ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നു. ലോകത്തിനു മുകളിൽ ഒരു ഭാരമായി നിൽക്കാതെ ലോകത്തോടൊപ്പം നിന്ന് സമാധാനത്തിന്റെയും നീതിയുടെയും പ്രത്യാശ മനുഷ്യഹൃദയത്തിൽ വിതയ്ക്കുന്നതിനും പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നതെന്ന് പാപ്പ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സഭയും രാഷ്ട്രീയ സമൂഹവും വെവ്വേറെ നിലനിൽക്കുന്നവയാണെന്നും അവയ്ക്ക് ഓരോന്നിനും സ്വന്തമായ അധികാര പരിധിയുണ്ടെന്നും ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായ ഭരണകാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. ഭരണകൂടം പൊതുനന്മയ്ക്കായി ചെയ്യുന്ന സേവനങ്ങളെ സഭ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എങ്കിലും മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സഭയ്ക്ക് സാധിക്കില്ല. സഭയുടെ ഈ ഇടപെടൽ ഭരണകൂടത്തിന്റെ പകരക്കാരനാകുവാനല്ല, മറിച്ച് ക്രിസ്തു പഠിപ്പിച്ച കാരുണ്യത്തിന്റെ ഭാഗമാണ്. നല്ല സമരിയക്കാരന്റെ മാതൃകയിൽ മുറിവേറ്റ മനുഷ്യവർഗത്തെ ശുശ്രൂഷിക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സഭ നടത്തുന്ന കാരുണ്യപ്രവർത്തനങ്ങൾ ഒരിക്കലും ഭരണഘടനാപരമായ നിയമങ്ങൾക്ക് പകരമാകുന്നില്ല, മറിച്ച് സഹോദര സ്നേഹത്തിന്റെ അടയാളമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ചാക്രിക ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനങ്ങളിൽ ഒന്ന് കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുക എന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഷകളെയും മാറ്റങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ശ്രവിക്കുവാനും വ്യാഖ്യാനിക്കുവാനും സഭ ബാധ്യസ്ഥയാണ്. ഇത് വെറുമൊരു സാമൂഹിക നിരീക്ഷണമല്ല, മറിച്ച് ഒരു ആത്മീയ പ്രക്രിയയാണ്. ലോകത്തിലെ മാറ്റങ്ങളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം എവിടെയുണ്ടെന്നും എവിടെയാണ് മനുഷ്യത്വത്തെ തകർക്കുന്ന പ്രവണതകൾ ഉള്ളതെന്നും തിരിച്ചറിയുവാൻ ഈ വിവേചനം സഹായിക്കുന്നു. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ മാറ്റുകയല്ല, മറിച്ച് ആ സത്യം എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പ്രായോഗികമാക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് സഭ ചെയ്യുന്നത്. ചരിത്രമെന്നത് ദൈവത്തിന്റെ പ്രവർത്തനരംഗമാണെന്നുള്ളത് തിരിച്ചറിയുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുവാനും ജനതകളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും സാങ്കേതിക വികസനങ്ങളെ സുവിശേഷാത്മകമായി ഉപയോഗിക്കുവാനും പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഏവരെയും ക്ഷണിക്കുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനം മനുഷ്യത്വത്തിന്റെ മഹത്വത്തെയും അതിൽ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള വലിയൊരു പ്രബോധനമാണ്. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള ആധുനിക മാറ്റങ്ങളെ ഭീതിയോടെയല്ല, മറിച്ച് വിവേചനത്തോടെയും സുവിശേഷത്തിലുള്ള വിശ്വാസത്തോടെയും സ്വീകരിക്കുവാൻ പാപ്പ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സഭ എന്നത് ലോകത്തിനു വെളിയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവർത്തനങ്ങളെ വിധിക്കുന്ന ഒരു വിധികർത്താവല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ മുറിവുകളിൽ സ്നേഹത്തിന്റെ തൈലം പൂച്ചുന്ന സഹയാത്രികയാണെന്ന് ഈ ചാക്രിക ലേഖനത്തിലൂടെ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം മഞ്ചരി.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളും സഭാദർശനം എന്ന തുടർ പരിപാടിയും കേൾക്കാം ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. വാർത്തകൾ. ഗോഹട്ടി അതിരൂപതയ്ക്ക് പിന്തുടർച്ചാവകാശമുള്ള പുതിയ സഹായമെത്രാൻ നാളിതുവരെ ദിബ്രുഗാഡ് രൂപതാധ്യക്ഷനായിരുന്ന ബിഷപ്പ് ആൽബർട്ട് ഹെംറോമിനെ ലിയോ 14-ാമൻ പാപ്പ ഗോഹട്ടി അതിരൂപതയുടെ പിന്തുടർച്ചാവകാശമുള്ള മിത്രപോലിത്തയായി നിയമിച്ചു. 2018 December 2 മുതൽ ദിബ്രുഗാഡ് രൂപതയുടെ സഹായമെത്രാനും 2021 February 15 മുതൽ ഇതേ രൂപതയുടെ മെത്രാനുമായി സേവനമനുഷ്ഠിച്ചു വരവെയാണ് പാപ്പ അഭിവന്യ ഹെംറോമിന് പുതിയ നിയമനം നൽകിയത്. ലിയോ 14-ാമൻ പാപ്പയുടെ ബഹുമാനാർത്ഥം സംഗീതപരിപാടി സംഘടിപ്പിച്ച് അൽബാനോ രൂപത വേനലവധിയുടെ ഭാഗമായി റോമിനു പുറത്തുള്ള വേനൽക്കാല വസതിയിലെത്തിയ പരിശുദ്ധപിതാവിനെ ആദരിക്കുന്നതിന്റെ ഭാഗമായി July 18 ശനിയാഴ്ച വൈകുന്നേരം 9 മണിക്കായിരിക്കും അപ്പസ്തോലിക കൊട്ടാരത്തിൽ വച്ച് ഈ സംഗീതവിരുന്ന് നടക്കുക. പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യം പ്രാദേശിക സഭയ്ക്കും വിശ്വാസി സമൂഹത്തിനും വലിയ സന്തോഷം നൽകുന്നതാണെന്ന് അൽബാനോ രൂപതാധ്യക്ഷനും മുൻ പൊന്തിഫിക്കൽ ഉർബാനിയൻ കോളേജ് റെക്ടറുമായ ബിഷപ്പ് വിൻചെൻസോ വീവ പറഞ്ഞു. പാപ്പായോടുള്ള സ്നേഹത്തിന്റെയും സഭൈക്യത്തിന്റെയും അടയാളം കൂടിയാണ് പരിശുദ്ധപിതാവിന്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന ഈ സംഗീതവിരുന്ന്. നിർമ്മിത ബുദ്ധിയുടെ പ്രവർത്തനങ്ങളും അണുവായുധങ്ങളുടെ ശേഖരണവും ഉപയോഗവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ മാനവിക ഇടപെടൽ ആവശ്യമുണ്ടെന്നും ഭയത്തിലല്ല ധാർമ്മിക ബോധത്തിലും ഉത്തരവാദിത്വത്തിലും അധിഷ്ഠിതമായിരിക്കണം സമാധാനമെന്നും റോമിലേക്കുള്ള പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പയുടെ വികാരി കർദിനാൾ ബാൾദോറൈന July 16 വ്യാഴാഴ്ച റോമിലെ കമ്പിദോലിയയിൽ 30 നോബൽ സമ്മാന ജേതാക്കളുടെയും രാഷ്ട്രീയ സാമൂഹിക മതനേതൃത്വങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് സാങ്കേതികവിദ്യയും ആണവായുധങ്ങളും സംബന്ധിച്ചുള്ള പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചത്. ആണവായുധങ്ങളുടെ പ്രയോഗം നിർമ്മിത ബുദ്ധിയുടെ മാത്രം നിയന്ത്രണത്തിലാകുന്നത് തടയുക, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുക, അനാവശ്യ സംഘർഷങ്ങൾ തടയുക, ശാസ്ത്രത്തിനൊപ്പം ധാർമ്മിക മൂല്യങ്ങൾ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുക, സമൂഹത്തിൽ സർക്കാരുകൾ, മതനേതൃത്വങ്ങൾ, പൊതുസമൂഹം തുടങ്ങിയ വിവിധ ഘടകങ്ങൾ തമ്മിലുള്ള സംവാദങ്ങൾ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി വിവിധ മേഖലകളെ സ്പർശിക്കുന്ന റോം പ്രഖ്യാപനത്തിൽ ഇതേ ദിനത്തിൽ റോമിന്റെ മേയർ റോബർട്ടോ ഗ്വൽത്തിയേരി ഒപ്പുവച്ചു. നിരായുധീകരിക്കുന്നതും ആയുധരഹിതവുമായ ഒരു സമാധാനത്തിലേക്കാണ് ലിയോ 14-ാമൻ പാപ്പ നമ്മെ ക്ഷണിക്കുന്നതെന്ന് അനുസ്മരിച്ച പരിശുദ്ധപിതാവിന്റെ വികാരി, നിരായുധീകരണമെന്നതുകൊണ്ട് ആയുധശേഖരം കുറയ്ക്കുക എന്നത് മാത്രമല്ല മനസ്സുകളെയും ഭാഷയെയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സമ്പദ്വ്യവസ്ഥയെയും സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നതുകൂടിയാണെന്ന് പ്രസ്താവിച്ചു. ബ്രിട്ടീഷ് രാജ്ഞി കമില്ലയുമായി കൂടിക്കാഴ്ച നടത്തി സന്യാസിനികളുടെ അന്താരാഷ്ട്ര യൂണിയൻ നേതൃത്വം. വിദ്യാഭ്യാസം, ആരോഗ്യപരിപാലനം, സാമൂഹ്യസേവനങ്ങൾ, അജപാലന ശുശ്രൂഷ, പ്രകൃതി പരിപാലനം തുടങ്ങി വിവിധ മേഖലകളിൽ തങ്ങളുടേതായ സേവനങ്ങൾ നൽകുന്നത് സംബന്ധിച്ച വിവരങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു. 2025 October വത്തിക്കാനിലെത്തിയ ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് 1 വർഷത്തോളം ശേഷമാണ് ഈ കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടത്. മധ്യപൂർവ്വ ദേശങ്ങളിൽ തുടരുന്ന സംഘർഷങ്ങളും അതിന്റെ ഫലമായി ആഗോളതലത്തിൽ സാമ്പത്തിക രംഗത്തുൾപ്പെടെ വിവിധ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളും മൂലം 2,34,00,000 കുട്ടികളാണ് ദാരിദ്ര്യഭീഷണി നേരിടാൻ പോകുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ്. 167-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി നടത്തിയ പഠനമനുസരിച്ച് ഭക്ഷ്യവസ്തുക്കളുടെയും വിവിധ ഇന്ധനങ്ങളുടെയും വിലവർദ്ധനയും രാജ്യങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ശത്രുതയും ഹോർമൂസ് കടലിടുക്ക് ഉപയോഗവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളും കുടുംബങ്ങളുടെ വാങ്ങൽ ശേഷി ഗണ്യമായി കുറച്ചതായി യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസൽ പ്രസ്താവിച്ചു. ഏഷ്യ ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളെയാണ് നിലവിലെ പ്രതിസന്ധി കൂടുതലായി ബാധിച്ചിരിക്കുന്നതെന്നും മിതമായ സാമ്പത്തിക ആഘാതം പോലും 2 കോടിക്കടുത്തു കുട്ടികളെ ദാരിദ്ര്യാവസ്ഥയിലേക്ക് നയിച്ചേക്കാമെന്നും ശിശുക്ഷേമനിധി വിശദീകരിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി സഭാദർശനം പരിപാടി കേൾക്കാം.

ഇന്നത്തെ സഭാദർശനം പരിപാടിയിൽ ലിയോ പതിനാലാമൻ പാപ്പായുടെ ആദ്യ ചാക്രിക ലേഖനമായ മഗ്നിഫിക ഉമാനിതാസിന്റെ ആദ്യ അധ്യായത്തിലെ 17 മുതൽ 22 വരെയുള്ള ഖണ്ഡികകളെ ആധാരമാക്കിയ ചിന്തകളാണ് നാം ശ്രവിക്കുന്നത്.

നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ മനുഷ്യവ്യക്തിയുടെ സംരക്ഷണം എന്ന പ്രമേയത്തെ ആധാരമാക്കി ലിയോ 14-ാമൻ പാപ്പ രചിച്ച ആദ്യ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ് ഇന്ന് ലോകമെമ്പാടും വിവിധ പഠനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതികതയുടെ കടന്നുവരവിൽ മനുഷ്യൻ തന്റെ താലന്തുകളെയും കഴിവുകളെയും തമസ്കരിക്കുന്ന ഒരു അലസതയുടെ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് സാഹോദര്യത്തിനും സാമൂഹിക ജീവിതത്തിനു പോലും വിള്ളലുകൾ ഏൽപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലാണ് പിതൃതുല്യമായ വാത്സല്യത്തോടെയും ആത്മീയ ഗുരുതുല്യമായ പ്രബോധനങ്ങളിലൂടെയും പരിശുദ്ധ പിതാക്കന്മാർ നമ്മുടെ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നത്. കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കനുസരിച്ച് എങ്ങനെ പരിണമിക്കുന്നുവെന്നും ആധുനിക ലോകത്തിലെ വെല്ലുവിളികളെ എങ്ങനെ നേരിടുന്നുവെന്നും വ്യക്തമാക്കുന്ന ഒന്നാണ് ലിയോ 14-ാമൻ പാപ്പായുടെ ചാക്രിക ലേഖനം മഞ്ഞിഫിക്ക ഉമാനിതാസ്. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തിന്റെ വെളിച്ചത്തിൽ കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ വായിക്കുവാനുള്ള സഭയുടെ ശ്രമമാണ് ഈ ലേഖനം. പ്രത്യേകിച്ച് നിർമ്മിത ബുദ്ധി പോലുള്ള സാങ്കേതിക വിപ്ലവങ്ങളുടെ പശ്ചാത്തലത്തിൽ സഭയുടെ സാമൂഹിക ദർശനം വെറുമൊരു ചട്ടക്കൂടല്ല, മറിച്ച് സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്തുന്ന ഒരു സജീവ പ്രക്രിയയാണെന്ന് പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. സഭയുടെ സാമൂഹിക പ്രബോധനങ്ങൾ മാറ്റമില്ലാത്ത ഒരു കൂട്ടം നിയമങ്ങളല്ല, മറിച്ച് കാലത്തിനനുസരിച്ച് പരിണമപ്പെടുന്ന ഒരു ജൈവ പ്രക്രിയയാണെന്ന് പാപ്പ 1-ാം അധ്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. 2-ാം വത്തിക്കാൻ കൗൺസിലിന് ശേഷമുള്ള പാപ്പന്മാരുടെ പ്രബോധനങ്ങളെ അവലോകനം ചെയ്തുകൊണ്ട് സഭ എങ്ങനെയാണ് പുതിയ കാര്യങ്ങളോട് സംവദിക്കുന്നതെന്ന് പാപ്പ ഇവിടെ വ്യക്തമാക്കുന്നു. ഒരുപക്ഷേ ഈയൊരു ദർശനം പാപ്പ പങ്കുവയ്ക്കുന്നത് പഴമയുടെ മൂല്യം എങ്ങനെ പുതിയ തലമുറ ഉൾക്കൊള്ളണം എന്ന് കാണിക്കുന്നതിനു വേണ്ടിയിട്ടാണ്. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്ന് നിർമ്മിത ബുദ്ധിയുടെ വളർച്ചയാണ്. പാപ്പായുടെ അഭിപ്രായത്തിൽ നിർമ്മിത ബുദ്ധി എന്നത് കേവലം സാങ്കേതികമായ ഒരു കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു അടിയന്തര പ്രശ്നമോ മാത്രമല്ല, മറിച്ച് അത് മനുഷ്യജീവിതത്തിന്റെ ആന്തരിക തലങ്ങളെയും സാമൂഹിക ബന്ധങ്ങളെയും അടിമുടി മാറ്റുന്ന ഒരു വിപ്ലവമാണ്. അതിനാൽ സഭയുടെ സാമൂഹിക പ്രബോധനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ ഈ പുതിയ പശ്ചാത്തലത്തിൽ വീണ്ടും പഠിക്കേണ്ടതുണ്ട്. സുവിശേഷത്തിന്റെ ചൈതന്യത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് മനുഷ്യന്റെ അന്തസ്സും നന്മയും കാത്തുസൂക്ഷിക്കുവാൻ ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള വിചിന്തനം ആവശ്യമാണെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടുന്നു. സഭ ലോകത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ വ്യക്തതയില്ലാതെ സാമൂഹിക പ്രബോധനങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കില്ല. സഭ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നത് അനാവശ്യമായ ഒരു കടന്നുകയറ്റമാണെന്ന് പലരും കരുതാറുണ്ട്, പ്രചരിപ്പിക്കാറുമുണ്ട്. എന്നാൽ സഭ ലോകത്തിന് പുറത്തുനിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു ബാഹ്യ ഏജൻസിയല്ലെന്ന് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. മറിച്ച് സഭ മാനവികതയോടൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ്. അത് ഭൂമിയിലെ യാഥാർത്ഥ്യങ്ങളുടെ സ്വയംഭരണത്തെ അംഗീകരിക്കുന്നു. ആത്മീയ കാര്യങ്ങളും രാഷ്ട്രീയ കാര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസവും സഭ തിരിച്ചറിയുന്നുണ്ട്. ഈ വിവേചനം ഉള്ളതുകൊണ്ടുതന്നെയാണ് പൊതുനന്മയ്ക്കു വേണ്ടി സമൂഹത്തിന്റെ ഒരു ഘടകം എന്ന നിലയിൽ സഭയ്ക്ക് നിലകൊള്ളുവാൻ സാധിക്കുന്നത്. സഭയുടെ സാമൂഹിക തത്വങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു നൈതിക ചട്ടക്കൂടല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ വേദനകളിലും സന്തോഷങ്ങളിലും പങ്കുചേരുന്ന ഒരു സമൂഹത്തിന്റെ സ്വാഭാവികമായ പ്രതികരണമാണ്. മനുഷ്യകുടുംബത്തിന്റെ ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും അടയാളമായിട്ടാണ് സഭ ലോകത്തിൽ നിലകൊള്ളുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചോദ്യങ്ങളും വെല്ലുവിളികളും സഭയെ സംബന്ധിച്ചിടത്തോളം കേവലം സാമൂഹിക പ്രശ്നങ്ങളല്ല, മറിച്ച് തന്റെ ദൗത്യം നിർവഹിക്കുവാനുള്ള ഇടങ്ങളാണ്, അല്ലെങ്കിൽ ദൈവവിളിയാണ്. കേൾക്കുവാനും സംവദിക്കുവാനും സേവനം ചെയ്യാനുമുള്ള തന്റെ വിളി സഭ തിരിച്ചറിയുന്നത് ലോകത്തിന്റെ സ്പന്ദനങ്ങളിൽ നിന്നുമാണ്. മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന ഒന്നും തന്നെ സഭയ്ക്ക് അന്യമല്ല. സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിലും സമൂഹത്തിന്റെ ഘടന രൂപപ്പെടുത്തുന്നതിലും സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഫ്രാൻസിസ് പാപ്പായെ ഉദ്ധരിച്ചുകൊണ്ട് ലിയോ 14-ാമൻ പാപ്പ ഉറപ്പിച്ചു പറയുന്നു, മതം എന്നത് കേവലം വ്യക്തിപരമായ രഹസ്യങ്ങളിൽ ഒതുക്കി നിർത്തേണ്ട ഒന്നല്ല. സമൂഹത്തിന്റെ ആരോഗ്യം, സ്ഥാപനങ്ങളുടെ സുതാര്യത, പൗരന്മാരെ ബാധിക്കുന്ന സംഭവങ്ങൾ എന്നിവയിൽ നിന്ന് മാറി നിൽക്കുവാനോ അന്യമനോഭാവം സ്വീകരിക്കുവാനോ സഭയ്ക്ക് സാധിക്കില്ല. നീതിപൂർവകവും സാഹോദര്യവുമുള്ള ഒരു ലോകത്തിനായി സഭ സജീവമായി ഇടപെടുക തന്നെ ചെയ്യും. അല്ലാത്ത പക്ഷം സഭ തന്റെ ഗുരുവായ ക്രിസ്തുവിൽ നിന്നും
അകന്നുപോകാം. രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ ഗൗദിയം എത് സ്പേസ് എന്ന പ്രമാണരേഖയുടെ 60-ാം വാർഷികം അനുസ്മരിച്ചുകൊണ്ട് ലോകത്തിലെ സൃഷ്ടവസ്തുക്കൾക്കും സ്ഥാപനങ്ങൾക്കും അവയുടേതായ നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ടെന്ന് സഭ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ഇതിനെയാണ് ലൗകിക യാഥാർത്ഥ്യങ്ങളുടെ സ്വയംഭരണം എന്ന് വിളിക്കുന്നത്. ദൈവസൃഷ്ടിയിൽ അന്തർലീനമായിരിക്കുന്ന നന്മയെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനും സഭ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാനല്ല, മറിച്ച് ലോകത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഒരു സാന്നിധ്യമായിരിക്കുവാനാണ് സഭ പരിശ്രമിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും അന്തസ്, സമൂഹത്തിന്റെ കെട്ടുറപ്പ്, എല്ലാവരുടെയും നന്മ എന്നിവ മുൻനിർത്തിയുള്ള തിരഞ്ഞെടുപ്പുകൾ നടത്തുവാൻ സഭ മനുഷ്യരെ പ്രോത്സാഹിപ്പിക്കുന്നു. ലോകത്തിനു മുകളിൽ ഒരു ഭാരമായി നിൽക്കാതെ ലോകത്തോടൊപ്പം നിന്ന് സമാധാനത്തിന്റെയും നീതിയുടെയും പ്രത്യാശ മനുഷ്യഹൃദയത്തിൽ വിതയ്ക്കുന്നതിനും പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നതെന്ന് പാപ്പാ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. സഭയും രാഷ്ട്രീയ സമൂഹവും വെവ്വേറെ നിലനിൽക്കുന്നവയാണെന്നും അവയ്ക്ക് ഓരോന്നിനും സ്വന്തമായ അധികാര പരിധിയുണ്ടെന്നും ചാക്രിക ലേഖനം വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായ ഭരണകാര്യങ്ങൾ ഏറ്റെടുക്കുവാൻ സഭ ആഗ്രഹിക്കുന്നില്ല. ഭരണകൂടം പൊതുനന്മയ്ക്കായി ചെയ്യുന്ന സേവനങ്ങളെ സഭ വിലമതിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എങ്കിലും മനുഷ്യർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ സഭയ്ക്ക് സാധിക്കില്ല. സഭയുടെ ഈ ഇടപെടൽ ഭരണകൂടത്തിന്റെ പകരക്കാരനാകുവാനല്ല, മറിച്ച് ക്രിസ്തു പഠിപ്പിച്ച കാരുണ്യത്തിന്റെ ഭാഗമാണ്. നല്ല സമരിയക്കാരന്റെ മാതൃകയിൽ മുറിവേറ്റ മനുഷ്യവർഗത്തെ ശുശ്രൂഷിക്കുക എന്നത് സഭയുടെ ദൗത്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ സഭ നടത്തുന്ന കാരുണ്യപ്രവർത്തനങ്ങൾ ഒരിക്കലും ഭരണഘടനാപരമായ നിയമങ്ങൾക്ക് പകരമാകുന്നില്ല, മറിച്ച് സഹോദര സ്നേഹത്തിന്റെ അടയാളമായി മാറുകയാണ് ചെയ്യുന്നത്. ഈ ചാക്രിക ലേഖനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനങ്ങളിൽ ഒന്ന് കാലത്തിന്റെ അടയാളങ്ങളെ വിവേചിച്ചറിയുക എന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഷകളെയും മാറ്റങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ ശ്രവിക്കുവാനും വ്യാഖ്യാനിക്കുവാനും സഭ ബാധ്യസ്ഥയാണ്. ഇത് വെറുമൊരു സാമൂഹിക നിരീക്ഷണമല്ല, മറിച്ച് ഒരു ആത്മീയ പ്രക്രിയയാണ്. ലോകത്തിലെ മാറ്റങ്ങളിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം എവിടെയുണ്ടെന്നും എവിടെയാണ് മനുഷ്യത്വത്തെ തകർക്കുന്ന പ്രവണതകൾ ഉള്ളതെന്നും തിരിച്ചറിയുവാൻ ഈ വിവേചനം സഹായിക്കുന്നു. വെളിപ്പെടുത്തപ്പെട്ട സത്യത്തെ മാറ്റുകയല്ല, മറിച്ച് ആ സത്യം എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് പ്രായോഗികമാക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് സഭ ചെയ്യുന്നത്. ചരിത്രമെന്നത് ദൈവത്തിന്റെ പ്രവർത്തനരംഗമാണെന്നുള്ളത് തിരിച്ചറിയുവാൻ പാപ്പ ഏവരെയും ക്ഷണിക്കുന്നു. മനുഷ്യന്റെ അന്തസ്സിനെ ഉയർത്തിപ്പിടിക്കുവാനും ജനതകളുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുവാനും സാങ്കേതിക വികസനങ്ങളെ സുവിശേഷാത്മകമായി ഉപയോഗിക്കുവാനും പാപ്പ ഈ ചാക്രിക ലേഖനത്തിലൂടെ ഏവരെയും ക്ഷണിക്കുന്നു. അതിനാൽ ഈ ചാക്രിക ലേഖനം മനുഷ്യത്വത്തിന്റെ മഹത്വത്തെയും അതിൽ സഭയ്ക്കുള്ള ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള വലിയൊരു പ്രബോധനമാണ്. നിർമ്മിത ബുദ്ധിയുൾപ്പെടെയുള്ള ആധുനിക മാറ്റങ്ങളെ ഭീതിയോടെയല്ല, മറിച്ച് വിവേചനത്തോടെയും സുവിശേഷത്തിലുള്ള വിശ്വാസത്തോടെയും സ്വീകരിക്കുവാൻ പാപ്പ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സഭ എന്നത് ലോകത്തിന് വെളിയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ പ്രവർത്തനങ്ങളെ വിധിക്കുന്ന ഒരു വിധികർത്താവല്ല, മറിച്ച് മനുഷ്യകുലത്തിന്റെ മുറിവുകളിൽ സ്നേഹത്തിന്റെ തൈലം പൂച്ചുന്ന സഹയാത്രികയാണെന്ന് ഈ ചാക്രിക ലേഖനത്തിലൂടെ പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം മഞ്ചരി.